ആകാശവാണി ആദിലാബാദ് വന്ദ പോയിന്റ് 2 FM മനസ്സ് നിണ്ട സമയം 6 വാസ്തുനദി ഗോഡ്സെപ്പട്ലോ വാർത്താ പ്രസാരാലു ഡൽഹി കേന്ദ്രം നുണ്ടി റിലേ ഉദയം.